സൂറയെ ബനി ഇസ്രായേൽ പിൻതല്ല സമസി പാറ ആയത് നമ്പർ 70. ഉസ്ദി സേന അല്ലാ ജില്ല ഷാനുഹു പർമായി വലഖദ കർറംന, യഖിനൻ മുങ്ക ഇസ്സത് വർക്കളെ ബനി ആദമ ഔലാദ് ആദമ അലൈഹി സലാം ത, വഹമൽനാഹും ഫിൽ ബർറി വൽ ബഹർ, സ്വാരക്കിടി ദിമുങ്ക ദീപ ഊച വൽ ബഹർ ഔ പദരിയാബ് കി, വറസഖനാഹും മിനത് തയ്യിബാതി ഔ മുങ്ക റിസ്ക് വർക്കളെ ദീത ദ പാകു സിസുനുന, വഫസ്